ദേവേഷുധർമ്മേ നമോ രോഗഹർത്താ നമോ രാഗരൂപേ നമോ സാഹസാഹം നമോ പുഹുപുഹുപേ നമോ ദാനദാനേ നമോ മാനമാനേ നമോ രോഗരോഗേന മസ്തം നിസനാനം